ഓരോരുത്തർ തോന്നിനാത്ത കുപ്പായത്തിന് മിക്ക സുത്തയായ എന്ന ജനതയ്ക്ക് വസ്തുവേതൊക്കെ ജഗ് പായ ഇക്ക് നന്ദ മേലെ കപ്പുത്തുവായ ഭക്തിക്കാട്ട് ജനം യാത്ര ജായ സജി സത്സമ സജി സത്സമ.